0: ഹേ ഹായ് ഹലോ ഗുഡ് ഗുഡ് ഗുഡ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ആൻഡ് ഡിയറസ് ബ്യൂട്ടിഫുൾ ലിസ്നേഴ്സ്, ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ കൃത്യം 7 മണിയായപ്പോൾ മോർണിംഗ് ബെൽ അടിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മാർഷിമേറിയും ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. യെസ്, സൗന്ദര്യം എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ ഫിസിക്കൽ അപ്പിയറൻസ് മാത്രമല്ല കേട്ടോ, നമ്മുടെ കണ്ണിലെ കാഴ്ചയും അതുപോലെ തന്നെ മറ്റുള്ള ഒരാളോട് നമ്മൾ പെരുമാറുന്ന പെരുമാറ്റവും നമ്മുടെ സൗന്ദര്യത്തെ ഡിഫൈൻ ചെയ്യും എന്ന് പറയുന്നത് എത്ര ശരിയാണല്ലേ. എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ മോട്ടിവേഷണൽ കോട്ട് കേട്ടിട്ട് തിരിച്ചു വരാം കേട്ടോ.
1: നാടോടി കഥയാണ്. ഒരു പയ്യൻ, കൊച്ചു പയ്യൻ കരയാണ്, എൻ്റെ അമ്മയെ കാണാനില്ല. അവൻ ഇങ്ങനെ പാടവരമ്പത്ത് കയറുന്ന അമ്മയോടൊപ്പം കിടന്ന് ഉറങ്ങിയത് അവൻ ഓർമ്മയുണ്ട്. അമ്മയെ പെട്ടെന്ന് കാണാനില്ല. അപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ ചുറ്റുമുട്ടി, മോനെ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. എൻ്റെ അമ്മയെ കാണാനില്ല. അമ്മ ഇങ്ങനെ അമ്മയെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു കാര്യം പറയാമോ, ഞങ്ങൾക്ക് അന്വേഷിക്കാനാണ്. ഇപ്പം കൊച്ചു പയ്യൻ പറഞ്ഞു, എൻ്റെ അമ്മ ഞാൻ കണ്ടതിൽ വെച്ച ഏറ്റവും സുന്ദരിയായ ഒരു സ്ത്രീയാണ്, ഭയങ്കര ഭംഗിയാണ് എൻ്റെ അമ്മയെ കാണാൻ. അപ്പം അവരത് മനസ്സിലാക്കി അന്വേഷിക്കാൻ പോകുന്ന ആർക്കും അവരെ കണ്ടെത്താൻ പറ്റുന്നില്ല. പുലർവെട്ടം വീണ് തുടങ്ങിയപ്പോൾ ഒരു സ്ത്രീ പാടവരമ്പത്തുകൂടെ ഓടി വന്ന് ഈ പയ്യനെ കെട്ടിപ്പിടിക്കുമ്പോൾ ഇവൻ അമ്മ വന്നു പറഞ്ഞ് ഇങ്ങനെ ഉച്ചത്തിൽ പറയുമ്പോൾ അടുത്തുള്ളവരൊക്കെ ഈ സ്ത്രീയെ നോക്കുമ്പോൾ ഞെട്ടിപ്പോവാണ്. ഭയങ്കര വിരൂപയായ ഒരു സ്ത്രീ, ഒരാളുടെ സൗന്ദര്യ സങ്കല്പത്തിലൊന്നും പെടാത്തൊരു സ്ത്രീ. പക്ഷേ ഈ പയ്യൻ പറയുന്നു, എൻ്റെ അമ്മ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ സ്ത്രീയാണ്. എന്നിട്ട് അതിൻ്റെ ചുവടിലായിട്ട് ബോബി അച്ഛൻ എഴുതി വെക്കുന്നുണ്ട്, ഒരാളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അയാൾ അവശേഷിപ്പിക്കുന്ന നന്മയാണ്, അയാൾ സ്നേഹിക്കുന്ന രീതിയാണ്.
0: ശരിയല്ലേ ഈ പറഞ്ഞത്? നമ്മൾ മറ്റൊരാളോട് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ നന്മയാണ് നമ്മുടെ ശരിക്കുള്ള സൗന്ദര്യം എന്ന് പറയുന്നത്. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യം വേറെയാണ് ഇവിടെ മോർണിംഗ് ബെൽ അടിച്ചുകൊണ്ട് സംസാരിക്കാനായിട്ട് എത്തിയിട്ടുള്ളത്. എന്തായാലും സൗന്ദര്യം എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന പോലെ പുറംമോടിയിൽ മാത്രമല്ല, നമ്മുടെ മനസ്സിന്റെ സൗന്ദര്യവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മനസ്സ് നന്നായിട്ടിരിക്കുക, നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, നല്ലതിലേക്ക് ഫോക്കസ് ചെയ്യുക, അപ്പോൾ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ടും നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ഒരു അപ്പിയറൻസിലും ആ ഒരു നന്മയും ആ ഒരു സന്തോഷവും ആ ഒരു റിഫ്ലക്ഷനും ഒക്കെ ഉണ്ടാവും കേട്ടോ. എന്തായാലും ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ചെറിയ ഒരു ഓഡിയോയിൽ ആ കുട്ടി കുട്ടിയുടെ അമ്മേനെ തിരയുമ്പോൾ ആ കുട്ടിയുടെ അമ്മ ഏറ്റവും സുന്ദരിയായിട്ടുള്ളൊരു വ്യക്തിയാണ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ കുട്ടിയോടുള്ള ആ അമ്മയുടെ പെരുമാറ്റമാണ് ആ കുട്ടിയിൽ അമ്മയിൽ കണ്ട ഏറ്റവും മനോഹരമായിട്ടുള്ള സൗന്ദര്യം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ മറ്റുള്ളവരോട് നന്നായിട്ട് പെരുമാറാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി നീറ.

നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മിറാവുള്ളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മുടെ SMS ക്വസ്റ്റ്യന്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. ദാ പിടിച്ചോളൂ. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഐ റിപ്പീറ്റ്, ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏതാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പൊ ഇനിയിപ്പോ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് പേരിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷയും മീറ. നമുക്ക് ഇന്നൊരു ബർത്ത്ഡേ വിഷ് വന്നിട്ടുണ്ട്. ആഷ്ലിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആഷ്ലിയുടെ കസിൻ ബ്രദർ ആയിട്ടുള്ള ജെയിംസിന്റെ ബർത്ത്ഡേ ആണ്. സോ ജെയിംസ് വിഷ് യു വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കൊണ്ട് സർവേശ്വരൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക്. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേ മിറ ഒള്ളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്തായിരിക്കും? ഡെഫിനറ്റ്ലി എക്സ്പെൻസീവ് ഗിഫ്റ്റ് ഒന്നും ആയിരിക്കില്ല. ആ ഒരു മെറ്റീരിയൽ തിങ് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയത്തേക്കേ ഉള്ളൂ, ഒരു ലക്ഷറി ഗിഫ്റ്റും അല്ല. നമ്മൾ ഇല്ലാതായ ശേഷവും മറ്റൊരാളുടെ ജീവിതത്തിൽ നമ്മൾ ബാക്കിയാകുന്നതാണ്. ഇന്ന് പറയുന്നത് അതുപോലെ വലിയ മനസ്സിനെ കുറിച്ചാണ്, അവയവദാനം. റിപ്പോർട്ടുകൾ പറയുന്നത് കേരളത്തിൽ അവയവദാനത്തിന്റെ കണക്കുകളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ശ്രദ്ധേയമാണെന്നാണോ? 2011 മുതൽ 2026 വരെയുള്ള ലിവിംഗ് ഓർഗൻ ഡൊണേഷൻ കണക്കുകളിൽ ആയിരക്കണക്കിന് സ്ത്രീകൾ ഡോണറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ശരീരത്തിൽ ഒരവയവം മറ്റൊരാൾക്കൊരു പുതിയ ജീവിതത്തിന്റെ അവസരമാകുന്നു. നമ്മൾ പോകുമ്പോൾ നമ്മളോടൊപ്പം പോകുന്നത് ഓർമ്മകളാണ്. പക്ഷേ ഒരു ഡോണറാണെങ്കിൽ ഒരാളുടെ ഹൃദയത്തിൽ, ഒരാളുടെ ജീവിതത്തിൽ നമ്മൾ കുറച്ചു കാലം കൂടി ജീവിക്കും. അതാണ് ഓർഗൻ ഡൊണേഷന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള സൈഡ്. സ്റ്റേ ട്യൂൺഡ്, ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർഷി മിറ ഒളിയോൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഞാനീ പറയാൻ പോകുന്നത് ബ്രേക്കിംഗ് ന്യൂസ് അല്ല കേട്ടോ, പക്ഷേ ഹേർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. അവയവദാനത്തിന്റെ കാര്യത്തിൽ സ്ത്രീകൾ പിന്നിലല്ല, പല കണക്കുകളിലും അവർ മുന്നിൽ തന്നെയാണ്. 2011 മുതൽ 2026 വരെയുള്ള ലിവിംഗ് ഓർഗൻ ഡൊണേഷന്റെ കണക്കുകളിലാണ് ഈ വാർത്ത പറയുന്നത് കേട്ടോ. ആ കാലയളവിൽ 14,850 ലിവിംഗ് ഡോണേഴ്സ് ഉണ്ടായെന്നാണ് റിപ്പോർട്ട്. അതിൽ പുരുഷന്മാരെക്കാൾ ശ്രദ്ധേയമാകുന്ന പങ്കാളിത്തമാണ് സ്ത്രീകളുടേത്. ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ തോട്ടുണ്ട്. സ്ത്രീ എന്നത് പലപ്പോഴും നമ്മൾ പറയുന്നത് ഗിവിംഗ് നേച്ചറിലുള്ള ഒരാളെന്നാണ്. ടൈം കൊടുക്കും, കെയർ കൊടുക്കും, സപ്പോർട്ട് കൊടുക്കും. പക്ഷേ ഇവിടെ അതിനപ്പുറം ഒരു ജീവിതം തന്നെ കൊടുക്കാൻ തയ്യാറാവുന്ന മനസ്സാണ് കാണിക്കുന്നത്. ഒരു മനുഷ്യന് ജീവിക്കാൻ ഒരു സെക്കൻഡ് ചാൻസ് കിട്ടുമ്പോൾ ആ സെക്കൻഡ് ചാൻസിന്റെ പിന്നിൽ ഒരു സ്ത്രീയുടെ തീരുമാനം ഉണ്ടാകും. സോ ലേഡീസ്, യു ആർ നോട്ട് ജസ്റ്റ് സ്ട്രോങ്, സംടൈംസ് യു ബിക്കം സംബഡീസ് റീസൺ ടു ലീവ്. സ്റ്റേ ട്യൂൺഡ്, ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ.

മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേ മിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമ്മൾ സാധാരണ പറയുന്നത് എനിക്ക് എന്ത് കിട്ടും എന്നാണ്. പക്ഷെ ഓർഗൻ ഡൊണേഷൻ നമ്മളെ പഠിപ്പിക്കുന്ന ചോദ്യം മറ്റൊന്നാണ്, എനിക്ക് എന്ത് കൊടുക്കാൻ കഴിയും. ഇവിടെ ഒരു ഡോണറുണ്ട്, അവിടെ ഒരു റെസിപ്പിയന്റ് ഉണ്ട്. ഒരാൾ കൊടുക്കുന്നു, മറ്റൊരാൾക്ക് ജീവിതം തിരികെ കിട്ടുന്നു. കേരളത്തിലെ ലിവിംഗ് ഓർഗൻ ഡൊണേഷന്റെ കണക്കുകളിൽ കിഡ്നി, ലിവർ ഡൊണേഷൻ എന്നിവ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. റിപ്പോർട്ടുകളിലെ കണക്കുകൾ നോക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ഡൊണേഷൻ വഴി മറ്റൊരാളുടെ ജീവിതയാത്രയിൽ ഒരു നിർണായക ടേണിംഗ് പോയിന്റ് ആയി മാറിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ കൂടി, ഓർഗൻ ഡൊണേഷൻ എന്നത് ഇമോഷന്റെ പുറത്ത് മാത്രം എടുക്കേണ്ട തീരുമാനമല്ല. മെഡിക്കൽ സ്യൂട്ടബിലിറ്റി, കൺസെന്റ്, നിയമപരമായിട്ടുള്ള നടപടികൾ എല്ലാം കൃത്യമായി പാലിക്കണം. അതിനാൽ അവയർനെസ് വേണം, ഡിസ്കഷൻ വേണം, അറിവോടെ എടുത്ത ഒരു തീരുമാനം മാത്രമാണ് യഥാർത്ഥ വലിയ തീരുമാനം. സ്റ്റേ ട്യൂൺഡ്, ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും എല്ലാ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

Once again, a very warm welcome back, my dear and dearest beautiful listeners. ഇത് മൈ റേഡിയോ 90 FM. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യമിറിയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. നമ്മുടെ ജീവിതം ആസ്വദിച്ചാൽ സ്റ്റോറി ഓവർ, മേ ബി നോട്ട്. ഒരു ഡോണർ ആകുമ്പോൾ നമ്മുടെ സ്റ്റോറി മറ്റൊരാളിലൂടെ കണ്ടിന്യൂ ചെയ്യും. റിപ്പോർട്ടുകളിൽ 2012 മുതൽ 2026 വരെയുള്ള ഡിസീസ്ഡ് ഓർഗൻ ഡൊണേഷൻ്റെ കണക്കുകളും പറയുന്നുണ്ട്. ഈ കാലയളവിൽ 430 ഡിസീസ്ഡ് ഡോണർ ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അത് കേൾക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും, ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ദുഃഖത്തിൻ്റെ സമയത്ത് പോലും മറ്റൊരു കുടുംബത്തിന് പ്രതീക്ഷ നൽകാൻ കഴിയുന്ന ഒരു തീരുമാനം ഉണ്ടാകും. ഇമാജിൻ, ഒരു വീട്ടിൽ കണ്ണീർ, മറ്റൊരു വീട്ടിൽ ട്രീറ്റ്മെൻറ്റ് റൂമിലെ പ്രതീക്ഷ. ഒരു കുടുംബത്തിലെ യെസ് മറ്റൊരാളുടെ ഐ ക്യാൻ ലീവായി മാറുന്നു. അതുകൊണ്ടാണ് ഓർഗൻ ഡൊണേഷൻ ഒരു മെഡിക്കൽ പ്രൊസീജർ മാത്രമല്ലെന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഹ്യൂമാനിറ്റി കണ്ടിന്യൂയിങ് ഈവൻ ആഫ്റ്റർ ലൈഫ്. സ്റ്റേ ട്യൂൺ, ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യ മിറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷേ മിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമ്പേഴ്സ് സംടൈംസ് ബോറിംഗ് ആണെന്ന് തോന്നും, പക്ഷെ ചില നമ്പേഴ്സിന് പിന്നിൽ മനുഷ്യരുടെ ജീവിതമാണ്. ഈ റിപ്പോർട്ടുകളിലെ കണക്കുകളിൽ കിഡ്നി ലിവർ ഡൊണേഷൻ ഉൾപ്പെടെയുള്ള ലീവിംഗ് ഓർഗൻ ഡൊണേഷൻ ആണ് പറയുന്നത്. 14,850 എന്നൊരു വലിയ നമ്പർ നമ്മൾ കാണുമ്പോൾ അത് വെറും സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല, അത് 14,850 ഡിസിഷൻസ്, 14,850 ഫാമിലീസ്, 14,850 സ്റ്റോറീസ്. ഒരുപക്ഷെ അതിലും കൂടുതൽ ജീവിതങ്ങളെ ടച്ച് ചെയ്ത മൊമെന്റ്സ്. അതിൽ സ്ത്രീകളുടെ പങ്കാളിത്തവും വളരെ ശ്രദ്ധേയമാണ്. ഇതിന്റെ ബ്യൂട്ടി എന്താണെന്ന് അറിയാമോ? നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ മറക്കുന്ന ഒരു കാര്യമുണ്ട്, ആ സഹായത്തിന്റെ വാല്യൂ നമുക്ക് ഒരിക്കലും മുഴുവനായി മനസ്സിലാക്കണമെന്നില്ല. ഒരു ഡോണറിന് അതൊരു ഡിസിഷൻ ആയിരിക്കാം, പക്ഷെ റെസിപ്പിയന് അത് ജീവിതം തന്നെയാണ്. സോ അവയർനെസ് സ്പ്രെഡ് ചെയ്യാം, ഓർഗൻ ഡൊണേഷനെ കുറിച്ച് ശരിയായ വിവരങ്ങൾ അറിയാം. അറിയാതെ ഫോർവേഡ് ചെയ്യുന്നതിന് പകരം അറിഞ്ഞുകൊണ്ട് ഒരു നല്ല തീരുമാനം ഫോർവേഡ് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ നേരാ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മിറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ഹീറോ ആരാണ്? ബിഗ് സ്ക്രീനിൽ വലിയ ഡയലോഗ്സ് പറയുന്ന ആളോ, അല്ലെങ്കിൽ ആർക്കും അറിയാതെ മറ്റൊരാളുടെ ജീവിതത്തിൽ വെളിച്ചമാകുന്ന ആളോ? അവയവദാനത്തിന്റെ കഥ പറയുമ്പോൾ രണ്ടാമത്തെ ആളാണ് റിയൽ ഹീറോ. ഈ റിപ്പോർട്ടിന്റെ ഹെഡ്ലൈനിൽ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അവയവദാനത്തിന് സ്ത്രീകളാണ് താരം എന്ന് പറയുന്നത്. ലിവിംഗ് ഓർഗൻ ഡൊണേഷന്റെ കണക്കുകളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ശ്രദ്ധേയമാണോ? അതായത് ജീവിതത്തിൽ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന് വേണ്ടി എത്ര വലിയൊരു തീരുമാനം എടുക്കാൻ കഴിയുമെന്ന് ഈ കണക്കുകൾ നമ്മളോട് പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഓർഗൻ ഡൊണേഷൻ ഒരു ട്രെൻഡ് ആകരുത്, ഒരു ഇമോഷണൽ ഇമ്പൾസ് ആകരുത്. ഇറ്റ് ഷുഡ് ബി ആൻ ഇൻഫോംഡ് ചോയ്സ്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കാര്യം അവയർനെസ് ആണ്. കാരണം ഒരു പക്ഷേ നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു ഇൻഫോർമേഷൻ, നമ്മൾ നടത്തുന്ന ഒരു കോൺവെർസേഷൻ ഒരാളുടെ ജീവിതം രക്ഷിക്കാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ആരെങ്കിലും എത്തിച്ചേക്കാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറ.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ള

ആവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മുടെ SMS ക്വസ്റ്റ്യൻ്റെ കാര്യം ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യാനായിട്ടാണ് ഞാൻ ഓടി വന്നിരിക്കുന്നത്. നമ്മുടെ ചോദ്യത്തിന് കുറച്ച് പേരും കൂടി ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട് കേട്ടോ. അവർക്കായിട്ട് ഇതാ ചോദ്യം ദേ പിടിച്ചോളൂ. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഐ റിപ്പീറ്റ്, ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏതാണ് അല്ലെങ്കിൽ എന്താണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനിയിപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും എല്ലാം മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് വിൽ വിത്ത് മീ ആർഷേ മിറ ഒള്ളിയോൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് സംസാരിച്ചു. അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് നമ്മുടെ ഷോ ഇങ്ങനെ വൈൻഡ് അപ്പ് ആവറായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മൊമെന്റിൽ എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ആറ്റിറ്റ്യൂഡ് മാറ്റേഴ്സ് എന്നാണ്. നമ്മുടെ ഒരു പെരുമാറ്റമാണ് ഏറ്റവും വലിയൊരു സൗന്ദര്യം എന്ന് പറയുന്നത്. പലരും പറയാറുണ്ട്, ഒരു വ്യക്തിയുടെ ഒരു സൗന്ദര്യം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അവരുടെ പെരുമാറ്റമാണ്. ഫിസിക്കൽ അപ്പിയറൻസ് എത്ര അടിപൊളിയാണെങ്കിലും നമ്മുടെ മനസ്സും നമ്മുടെ പെരുമാറ്റവും നല്ലതല്ലെങ്കിൽ ആ ഫിസിക്കൽ അപ്പിയറൻസ് കൊണ്ട് വലിയ കാര്യമൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് എല്ലാവരോടും പെരുമാറാനായിട്ടും മറ്റുള്ളവരിൽ നിന്നും നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ല അപ്രീസിയേഷൻ വാങ്ങാനായിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ കൺഫർമേഷന് വേണ്ടിയല്ല, പക്ഷെ നമ്മുടെ ഒരു സെൽഫായിട്ടുള്ള ഒരു സന്തോഷത്തിന് വേണ്ടി. ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇനിയിപ്പോൾ അടുത്ത ദിവസം കാണാം എന്നുള്ള ശുഭപ്രതീക്ഷയിൽ. തൽക്കാലം ടാറ്റ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറ. യു ഗൈസ് ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ടാറ്റ ബൈ ബൈ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതു കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.
1: നമസ്കാരം, ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.

0: വീർപ്പടക്കി പിടിച്ച്, ശ്വാസമടക്കി പിടിച്ച് ലയണൽ ആന്ദ്രേ മെസ്സി. മെസ്സി, നിങ്ങൾ ഇത് കാണുക, എന്തുകൊണ്ടാണ് ലോകം മുഴുവനും അർജന്റീനയുടെ പ്രിയപുത്രനെ മിശിഹ എന്ന് വിളിക്കുന്നതിന്റെ അടിവരയിടുന്ന ഗോൾ? നിങ്ങൾ ഇത് കാണുക, ലയണൽ ആന്ദ്രേ മെസ്സി. കളി ഇതാ എക്സ്ട്രാ ടൈമിലേക്ക്.
1: കളി എക്സ്ട്രാ ടൈം ആയല്ലോ, ടെൻഷൻ ആയിട്ട് ഫയ്യാട്ടോ.
2: ടെൻഷൻ മാറാനേ നമ്മുടെ മൈ റേഡിയോ 90.5 ലെ എക്സ്ട്രാ ടൈം ഒന്ന് ട്യൂൺ ചെയ്തേ.
3: എക്സ്ട്രാ ടൈമിൽ ഇനി നിങ്ങളുടെ ചിന്തയ്ക്ക് ഒരു എക്സ്റ്റെൻഷൻ. ഇനി കളി കാര്യമാകും മൈ റേഡിയോ 90.5 ൽ. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 4 മണിക്ക് എക്സ്ട്രാ ടൈം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കോട്ടുകൂടാ.

canal, cale.

മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽ വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Hey, hello, good afternoon, my beautiful listeners. Welcome to My Radio 90FM. Kei taranju kootu koodan. Lunch break adichu undu, arishay, dheeraja sharagi, davade thittundu, krithiya samayathe thenne. Endakki yaadu paripadi, sellarum bhakshanam kazhichu, usharayittirikkayano. ഞാൻ ആലോചിക്കായിരുന്നു, ഒരു 10 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും എന്ന്. ഈ ഒരു ചിന്ത ഇപ്പോൾ വരാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് വരുന്ന വഴിയിൽ ഒരുപാട് കുട്ടികളെ കണ്ടു. അപ്പോൾ തൊട്ടേ ഈ കുട്ടിക്കാല ഓർമ്മകളിൽ കുടുങ്ങി കിടക്കുകയായിരുന്നു. ആൻഡ് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ വിചാരിച്ചു, ഇനി ട്രാക്ക് ഒന്ന് മാറ്റി പിടിക്കുക, ഇനി കുറച്ച് നേരം ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുക എന്ന്. പലപ്പോഴും ഇങ്ങനെയാണല്ലേ, ഫ്യൂച്ചറിനെ കുറിച്ചും പാസ്റ്റിനെ കുറിച്ചും ആലോചിച്ച് നമ്മൾ അവിടെ കുടുങ്ങിക്കിടക്കും, എന്നിട്ട് നമ്മൾ പ്രസൻറ്റ് എൻജോയ് ചെയ്യാനായിട്ട് പലപ്പോഴും മറന്നു പോകും. ശരിക്കും ലൈഫ് എന്നുള്ളത് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ എൻജോയ് ചെയ്യുക, എൻജോയ് എവറി ലിറ്റിൽ മൊമെന്റ്സ്. കഴിഞ്ഞത് കഴിഞ്ഞു, വരാനുള്ളത് വരും. നമ്മളിപ്പോൾ എന്താണ് അതിന് വേണ്ടി ചെയ്യാനായിട്ട് പറ്റുന്നത് അതാണല്ലേ നോക്കേണ്ടത്. അപ്പോൾ എന്തായാലും എൻ്റെ ലിസണേഴ്സിൻ്റെ അടുത്ത് ഒരുപാട് വിശേഷങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ട്. ആദ്യത്തെ സെറ്റ് ഓഫ് പാട്ടുകൾക്കുള്ള സമയം ആയതുകൊണ്ട് നമ്മുടെ ഈ ഒരു എനർജി ലെവൽ കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്യാനായിട്ട് കേൾക്കാം ഒരുപടി മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ. You guys are listening to My Radio 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അറിഷേ ധീരാജ ശാരകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ധീരാജ ചാനകിയാണ്. ഞാൻ ആലോചിക്കായിരുന്നു, നമ്മളൊരു തമാശ പറയുമ്പോൾ എല്ലാവരും ചിരിക്കണമല്ലേ, പക്ഷേ നമ്മൾ പറഞ്ഞ തമാശ കേട്ട് ഒരു കൂട്ടുകാരൻ വിഷമിച്ചാൽ അവൻ ചിരിക്കാതെ മാറി നിന്നിട്ടുണ്ടെങ്കിലോ? അപ്പോൾ ഒന്ന് ചിന്തിക്കണം, എൻ്റെ തമാശ അവനെ വേദനിപ്പിച്ചോ? ഒരാളുടെ നിറം, രൂപം, വണ്ണം, സംസാരിക്കുന്ന രീതി, പഠനത്തിലെ കഴിവ്, വസ്ത്രം, ഇതൊന്നും കളിയാക്കാനുള്ള കാര്യമല്ലേ. ഇപ്പോൾ ഒരു ദിവസം ക്ലാസ്സിലൊരു കുട്ടി വായിക്കുമ്പോൾ തെറ്റിപ്പോയി, ചില കൂട്ടുകാർ അവനെ കളിയാക്കും, ചിരിക്കും, അവന് വളരെ വിഷമമായി. പക്ഷെ മറ്റൊരു കൂട്ടുകാരൻ അവിടെ അടുത്ത് ചെന്ന് പറയുകയാണ്, സാരമില്ല, നമുക്ക് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാം, എത്ര ചെറിയൊരു വാക്കാണല്ലേ, പക്ഷെ ആ ഒരു വാക്ക് വലിയൊരു ധൈര്യമാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കൂട്ടുകാരെയൊക്കെ ചിരിപ്പിക്കാം, പക്ഷെ വേദനിപ്പിക്കരുത്. തമാശ ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം, ഇതെനിക്ക് ആരെങ്കിലും പറഞ്ഞാൽ എനിക്കത് സന്തോഷമാകോ? ഇല്ലെങ്കിൽ ആ ഒരു തമാശ വേണ്ട, നമ്മുടെ വാക്കുകൾക്ക് ഒരാളുടെ ദിവസം സന്തോഷമുള്ളതാക്കാനും വിഷമമുള്ളതാക്കാനും കഴിയില്ലേ. സോ അതുകൊണ്ടൊക്കെ തന്നെ ഒരു കാര്യം പറയുന്നതിന് മുൻപ് ഒരു 100 പ്രാവശ്യമെങ്കിലും ഒന്ന് ചിന്തിക്കുക എന്നൊക്കെ പണ്ടുള്ളവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇപ്പം അതൊന്ന് ആലോചിച്ച് നോക്കുകയാണ്. അപ്പം ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കേൾക്കുമ്പോൾ എത്രമാത്രം പെയിൻഫുൾ ആയിരിക്കും. സോ അതൊക്കെ നമ്മൾ നോക്കണം. എന്തായാലും നമ്മുടെ ഈ ഒരു യാത്രയിൽ പാട്ടുകൾക്കായിട്ടുള്ള ഒരു നേരമായിട്ടുണ്ട്. കേൾക്കാം, യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ചാടകിയാണ്.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ധീരാജ ശാരകിയാണ്. യെസ്, അങ്ങനെ ദേ നമ്മുടെ ഇന്നത്തെ യെസ്മസ് ചോദ്യത്തിനുള്ള ആ ഒരു സമയം വായിരിക്കുകയാണ്. സൂട്ടും സമയം കളയാതെ എന്താണ് എന്ന് നോക്കാം അല്ലേ. നമ്മുടെ ഇന്നത്തെ യെസ്മസ് ചോദ്യം, ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏത്? ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏത്? സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. സോ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072879709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഐ റിപ്പീറ്റ്, 9072879709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് ട്ടോ. എന്നാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ചാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.
1: കാക്കാത്തിക്കിളേ

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: Page Learning, Prime Academy for General Education.
3: My Radio 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ധീരാജ ചാനക്കയാണ്. യെസ്, നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്ന സിനിമ, ഒരു സിനിമയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ചെറിയ കൗതുകം തോന്നിക്കുന്ന ഒരു സിനിമയാണ്. ഏതാണതല്ലേ? കുടുംബ കോടതി. കുടുംബം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്തൊക്കെയാണ്? സ്നേഹം, വഴക്ക്, പിണക്കം, തമാശ, പിന്നെ ഒരു വീട്ടിൽ എല്ലാവരുടെയും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ അല്ലേ. പക്ഷേ ഈ അഭിപ്രായങ്ങളൊക്കെ കൂടി ഒരു കോടതി ആയാൽ എങ്ങനെയിരിക്കും? അങ്ങനെ ഒരു രസകരമായ കുടുംബ അന്തരീക്ഷമാണ് ഈ ഒരു കുടുംബ കോടതി എന്ന സിനിമയുടെ പ്രത്യേകത. 1996 വിജയ് തമ്പി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ഇന്നസെന്റ്, ദിലീപ്, അശോകൻ, കൽപ്പന തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. ഇന്നസെന്റ് അവതരിപ്പിക്കുന്ന NT രാമൻ നായർ അഥവാ NTR ഒരു വിജയകരമായ ബിസിനസ്സുകാരനാണ്. പക്ഷേ പണത്തിന്റെ കാര്യത്തിൽ അത്രയേറെ കണിശക്കാരനുമാണ്. അദ്ദേഹത്തിന്റെ രണ്ട് മക്കളായ രമണനും രമേശനും അച്ഛന്റെ നിയന്ത്രണത്തിലാണ് ജീവിക്കുന്നത്. സ്വന്തം കാലിൽ നിൽക്കാനുള്ള അവസരങ്ങൾ പോലും അവർക്ക് കുറവാണ്. ഇനി ഇവരുടെ ജീവിതത്തിലേക്ക് ഒരു വിവാഹം കൂടി കടന്നു വന്നാൽ എങ്ങനെയിരിക്കും? രണ്ട് സഹോദരന്മാരുടെ വിവാഹം കഴിഞ്ഞു ഒരു കുടുംബം സമാധാനമായി മുന്നോട്ട് പോകുമോ, അതോ വീട്ടിലെ പ്രശ്നങ്ങൾ ഇനിയും കൂടുമോ? അതാണ് ഈ ഒരു സിനിമയുടെ രസകരമായിട്ടുള്ള ഒരു തുടക്കം. കുടുംബ ബന്ധങ്ങൾ, വിവാഹ ജീവിതം, അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധം, ഇതൊക്കെ ചേർന്നൊരു കോമഡി സിനിമയാണ് കുടുംബ കോടതി. എന്തായാലും ഈ ഒരു കുടുംബത്തിലേക്ക് വരാൻ മധുരം മുൻപ് ബ്യൂട്ടിഫുൾ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ധീരാജ ചാനക്കയാണ്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ധീരാജ ചാനക്കയാണ്. നമ്മുടെ വീടുകളിൽ ഒരു കാര്യം തീരുമാനിക്കാൻ പോലും ചിലപ്പോൾ വലിയൊരു ചർച്ച വേണ്ടി വരും അല്ലേ. ഇന്ന് എന്ത് കഴിക്കണം എന്നൊരു ചെറിയ ചോദ്യത്തിൽ തുടങ്ങിയ അവസരം വീട്ടിലെല്ലാവരുടെ അഭിപ്രായം കേൾക്കേണ്ടി വരും. അപ്പോൾ ഒരു കുടുംബത്തിലെ രണ്ട് സഹോദരന്മാർ വിവാഹം കഴിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? കുടുംബ കോടതി എന്ന സിനിമയില് രമണനും രമേശനും വിവാഹം കഴിക്കുന്നതോടെയാണ് കുടുംബത്തിലെ പ്രശ്നങ്ങൾ കൂടുതൽ രസകരമാകുന്നത്. രമണൻ പൗർണമിയെയും രമേശൻ പഞ്ചമിയെയും വിവാഹം കഴിക്കുന്നു അല്ലെ. പക്ഷേ ഇവർ രണ്ടുപേരും തമ്മിൽ നേരത്തെ തന്നെ ഒരു മത്സരം ഉണ്ടായിരുന്നു. കോളേജ് കാലം മുതലേ ഉണ്ടായിരുന്ന ആ ഒരു മത്സരം വിവാഹത്തിന് ശേഷവും അവസാനിക്കുന്നില്ല. ഇനി ഒരേ വീട്ടിൽ താമസിക്കുമ്പോൾ ഈ മത്സരത്തിന് എന്തൊക്കെ രൂപങ്ങൾ വരും? ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം, പിന്നെ അതിനെ കുറിച്ച് വലിയൊരു ചർച്ച, അതിനിടയിൽ മറ്റാൾ കൂടി അഭിപ്രായം പറയുമ്പോൾ പ്രശ്നം വീണ്ടും വലുതാകും അല്ലേ. ഇതൊക്കെയാണ് കുടുംബ ചിത്രങ്ങളിൽ നമ്മളെ ചിരിപ്പിക്കുന്ന പ്രധാന കാര്യവും. പക്ഷേ ഈ സിനിമയിലെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഭാര്യമാർ തമ്മിൽ മാത്രമല്ല, അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളിലും ചില പ്രശ്നങ്ങളുണ്ട്. NDR തന്റെ മക്കളെ വളരെ കർശനമായി നിയന്ത്രിക്കുന്ന ഒരാളാണ്. മക്കൾക്ക് സ്വന്തം ജീവിതത്തിൽ തീരുമാനമെടുക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ വിവാഹം കഴിഞ്ഞതോടെ അവർക്ക് ആ നിയന്ത്രണത്തിൽ നിന്ന് പുറത്തു വരാനായിട്ട് കഴിയുമോ, അതോ പുതിയ പ്രശ്നങ്ങൾ കൂടി അവരുടെ ജീവിതത്തിലേക്ക് വരുമോ? ഇതൊക്കെയാണ് സിനിമയുടെ കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു കുടുംബത്തിൽ എല്ലാവരും ഒരുമിച്ച് താമസിക്കുമ്പോൾ ഓരോരുത്തരുടെയും സ്വഭാവവും അഭിപ്രായങ്ങളും തമ്മിൽ എങ്ങനെ ഏറ്റുമുട്ടുന്നു എന്നതാണ് ഈ ഒരു സിനിമയുടെ പ്രധാന രസം. അപ്പൊ എന്തായാലും ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ ഇടയിലെ കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾ കൂടി ട്യൂൺ ചെയ്യുന്നുണ്ട്. പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ധീരാജ ചാനക്കയാണ്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: Hey, hello, welcome back to our show, Lunch Break. Rishad, Dheeraja, Shanakiyad. ഒരു സിനിമയുടെ കഥ മാത്രം പോരല്ലോ, ആ കഥയിലെ കഥാപാത്രങ്ങളാണ് നമ്മളെ ചിരിപ്പിക്കുന്നതും ചിലപ്പോൾ ചിന്തിപ്പിക്കുന്നതും. കുടുംബ കോടതി എന്ന സിനിമയിലും കഥാപാത്രങ്ങൾക്കാണ് വലിയ പ്രാധാന്യമുള്ളത്. ഇന്നസെന്റ് അവതരിപ്പിക്കുന്ന NDER എന്ന കഥാപാത്രം തന്നെ നോക്കൂ, ഒരു ബിസിനസ്സുകാരൻ, അതും പണത്തിന്റെ കാര്യത്തിൽ വളരെ കണിശക്കാരൻ. പക്ഷേ സ്വന്തം മക്കളുടെ കാര്യത്തിൽ പോലും ആ കണിശത കാണിക്കുന്ന ഒരാളാണ് അദ്ദേഹം. മക്കൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ അവസരം കൊടുക്കാതെ അവരെ തന്നെ നിയന്ത്രണത്തിൽ നിർത്തുന്ന അച്ഛൻ. അപ്പോൾ അങ്ങനെ ഒരു അച്ഛൻ മക്കളെ വിവാഹം കഴിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഇനി നമ്മുടെ ദിലീപേട്ടൻ അവതരിപ്പിക്കുന്ന രമേശനും അശോകേട്ടൻ അവതരിപ്പിക്കുന്ന രമണനും ഇവ രണ്ടുപേരും അച്ഛന്റെ നിയന്ത്രണത്തിൽ ജീവിക്കുന്നവരാണല്ലേ. പക്ഷേ വിവാഹത്തിന് ശേഷം അവരുടെ ജീവിതത്തിലേക്ക് പുതിയ പ്രശ്നങ്ങൾ കൂടി വരികയാണ്. രമണന്റെ ഭാര്യയായ പൗർണമിയും രമേശന്റെ ഭാര്യയായ പഞ്ചമിയും തമ്മിലുള്ള മത്സരമാണ് സിനിമയിലെ പ്രധാന രസങ്ങളിലൊന്ന്. ഇവരെ കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും തന്നെയാണ് പല രംഗങ്ങൾക്കും കോമഡി നൽകുന്നത്. അല്ലേ, നമ്മുടെ വീടുകളിലും ചിലപ്പോൾ ഇങ്ങനെയല്ലേ, ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ മറ്റൊരാൾ ഉടനെ മറുപടി പറയും, പിന്നെ ആ മറുപടിക്ക് വീണ്ടും മറുപടി, അവസാനം എല്ലാവരും കൂടി ചിരിക്കും. അതുപോലൊരു നല്ല കുടുംബ ചിത്രത്തിൽ കഥാപാത്രങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി വളരെ പ്രധാനമാണല്ലേ. കുടുംബ കോടതിയിൽ ഇന്നസെന്റ്, ദിലീപ്, അശോകൻ, കൽപ്പന തുടങ്ങിയവരുടെ പ്രകടനങ്ങളാണ് സിനിമയുടെ പ്രധാന ആകർഷണങ്ങളിലൊന്ന്. കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഇടപെടലുകളും അവരുടെ സ്വഭാവ വ്യത്യാസങ്ങളും കുടുംബത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും ചേർത്താണ് സിനിമയുടെ കോമഡി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാം, അതിനു മുൻപ് നമ്മുടെ ബ്യൂട്ടിഫുള്ള പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90.FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷി, ദീരാജ, ചാനകിയാട്.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.
1: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതുകടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചരത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്ത് മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ. അങ്ങനെ
1: കുടുംബ ബന്ധങ്ങളും അതിനകത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും അതിനിടയിലെ തമാശകളും ഇതൊക്കെ ചേർന്നൊരു സിനിമാ അനുഭവമാണ് കുടുംബ കോടതി. ഒരു സിനിമ കാണുമ്പോൾ നമ്മൾക്ക് ചിരിക്കാൻ പറ്റണം, കുറച്ച് സമയം എല്ലാം മറന്ന് ആസ്വദിക്കാൻ പറ്റണം, അതോടൊപ്പം നമ്മുടെ സ്വന്തം കുടുംബത്തെ കുറിച്ച് ഓർക്കാനും പറ്റണല്ലേ. കാരണം കുടുംബ ചിത്രങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. നമ്മുടെ വീട്ടിലെ ചെറിയ വഴക്കുകൾ ആരും കാണാതെ ചെയ്യുന്ന ആ ഒരു സ്നേഹം, ഒരാൾക്ക് മറ്റൊരാളോട് പറയാനുള്ളത്, പിന്നെ എല്ലാം കഴിഞ്ഞ് വീണ്ടും ഒരുമിച്ചിരിക്കുന്ന ആ നിമിഷങ്ങള്, ഇതൊക്കെയാണ് കുടുംബത്തെ കുടുംബമാക്കുന്നത്. കുടുംബ കോടതി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു രസകരമായ കുടുംബാന്തരീക്ഷം നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. ആ ഒരു അന്തരീക്ഷം സിനിമയിൽ എങ്ങനെ അവതരിപ്പിച്ചിരിക്കുന്നു എന്നതാണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ കുടുംബത്തോടൊപ്പം ഇരുന്ന ഒരു സിനിമ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കുടുംബ കോടതി ഒരു പരിഗണിക്കാവുന്ന ചിത്രമായിരിക്കുമോ എന്ന് കണ്ടറിയാം. സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഈ ഒരു മൂവിയുടെ വിശേഷങ്ങൾക്ക് ഞാൻ തൽക്കാലം ഒരു ബ്രേക്ക് കൊടുക്കാണ്. മറ്റൊരു മൂവി വിശേഷങ്ങളുമായി പാടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 എഫ്എം. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷി ധീരാജ ചാനക്കിയാട്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ ജാനകിയാണ്. ഇവിടെ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തപ്പോഴാണ് ചരിത്രത്തിൽ ആദ്യമായി ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങ് രാജ്യതലസ്ഥാനമായ ന്യൂഡൽഹിക്ക് പുറത്ത് നടക്കുന്നതിനെ കുറിച്ച് അറിഞ്ഞത്. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങ് September 22 ഗുജറാത്തിലെ കെവാഡിയയിൽ നടക്കുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു തന്നെയാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുന്നത്. 10 ഡൽഹിയിലായിരുന്നു പുരസ്കാര വേദി, ഇത്തവണ ഗുജറാത്തിലേക്ക് മാറ്റി പരീക്ഷിക്കാൻ ഒരുങ്ങുന്നത് നാഷണൽ ഫിലിംസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ്. ഏതായാലും ഈ ഒരു സിനിമാ വിശേഷങ്ങൾക്കിടയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള നിറമായിട്ടുണ്ട്. പാട്ടുകൾക്ക് ശേഷം നമുക്ക് കേട്ടുമുട്ടാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ധീരാജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേദ് ധീരാജ് ജാനകിയാണ് സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തപ്പോഴാണ് നസ്രിയയുടെ ഓണാഘോഷ ചിത്രങ്ങളാണല്ലോ ഇപ്പൊ ആരാധകർ റീറിയേറ്റ് എടുത്തിരിക്കുന്നത്. സെറ്റ് സാരി ലുക്കിലായിരുന്നു അതീവ സുന്ദരിയായിട്ടാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നസ്രിയ പ്രത്യക്ഷപ്പെട്ടത്. പൊതുവേ ചുരിദാറിലും മറ്റും പ്രത്യക്ഷപ്പെടാറുള്ള നസ്രിയ ഈ ലുക്കിൽ കണ്ടതും ആരാധകർ പറയുന്നത് സിനിമകളിലും ഈ ഒരു വേഷത്തിൽ പ്രത്യക്ഷപ്പെടണം എന്നാണ്. അതുപോലെ തന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൊവിനോ തോമസും നസ്രിയയും ഒന്നിക്കുന്ന ചിത്രത്തിന്റെ സെറ്റിലായിരുന്നു അല്ലെ ഈ ഓണാഘോഷം. അതേസമയം മലയാളത്തിലും തമിഴിലുമായി വമ്പൻ റിലീസുകളാണ് നടിയുടേതായിട്ട് റിലീസിന് ഒരുങ്ങുന്നത്. അതിലെടുത്ത് പറയേണ്ടതാണ് ആവേശത്തിന് ശേഷം ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന സൂര്യ ചിത്രത്തിൽ നായികയായി എത്തുന്നതും നമ്മുടെ നസ്രിയ തന്നെയാണ്. നടിയുടെ കരിയറിലെ അഞ്ചാമത്തെ തമിഴ് സിനിമ കൂടിയാണല്ലേ ഇത്. അതുപോലെ തന്നെ അവസാനമായി തിയേറ്ററിലെത്തിയത് സൂക്ഷ്മദർശിനി എന്ന ചിത്രത്തിലാണ്. സോ അതുകൊണ്ട് തന്നെ പ്രേക്ഷകരിപ്പോ ഗംഭീര പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ഓരോ സിനിമകളിലും. എന്നാലും നമ്മുടെ ഈ ഒരു സിനിമ വിശേഷങ്ങൾക്കിടയിൽ പാട്ടുപെട്ടിയിലെ മനോഹരമായിട്ടുള്ള പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. കളറാക്കാനായി കേൾക്കാം കളർഫുൾ ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ട് കൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേദ് ധീരാജ് ശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ജാനകിയോട്. യെസ്, പുതിയ മൂവീസ് നോക്കിയപ്പോഴാണ് നമ്മുടെ വിജയ് സേതുപതി, സായി പല്ലവി എന്നിവരെ പ്രധാന കഥാപാത്രമാക്കി മണിരത്നം സംവിധാനം ചെയ്ത പുതിയ സിനിമ ഇഞ്ചി വെള്ളം. ഇ ആർ റഹ്മാൻ സംഗീത സംവിധാനം നിർവഹിക്കുന്ന ഈ ചിത്രം ഒരു റൊമാൻറ്റിക് എൻ്റർടൈനർ ആണ് എന്നാണ് സൂചന. കൊൽക്കത്തയിലാണ് പ്രധാന ലൊക്കേഷൻ ഈ ഒരു സിനിമയുടെ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഇത് അനൗൺസ് ചെയ്തപ്പോൾ മുതൽ നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കുകയാണ്. കാരണം മണിരത്നം സാറും അതുപോലെ തന്നെ എ ആർ ആറിൻ്റെ പാട്ടും കൂടിയാകും ഗംഭീര പ്രതീക്ഷ തന്നെയാണ്. എനിക്ക് തോന്നുന്നു പെൺകുട്ടികളുടെ എല്ലാം ഒരു സ്വപ്നം തന്നെയാണല്ലേ അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കാനായിട്ട് പറ്റുന്നതിനെ കുറിച്ച്. അതുപോലെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2018 പുറത്തിറങ്ങിയ ആക്ഷൻ ക്രൈം ത്രില്ലർ ചിത്രമായ ചിക്ക ചിവന്ത വാനം എന്ന ചിത്രത്തിലാണ് സേതുപതിയും മണിരത്നവും അവസാനമായി ഒന്നിച്ചത്. ഇത് ആദ്യമായാണ് സായി പല്ലവിയുമായിട്ട് വരുന്നത് അല്ലേ. സോ അതുകൊണ്ട് തന്നെ നായികയായി വരുന്നതൊക്കെ കാണുമ്പോൾ നമ്മൾ ഗംഭീര പ്രതീക്ഷ കൊടുത്തിരിക്കുകയാണ്. പ്രതീക്ഷകൾ വൃത്തിയാകില്ലെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ബ്യൂട്ടിഫുൾ ആയുള്ള പാടുകളിലേക്ക് കടക്കാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അറിച്ച് ധീരാജ ചാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേദ് രാജ ജാനകിയാണ്. യെസ് അഗ്രദേ, നമ്മുടെ ഇന്നത്തെ യെസ് മസ് ചോദ്യം മിസ്സായിരിക്കൊക്കെ വേണ്ടി ആ ഒരു ചോദ്യമായിട്ട് എഗെയിൻ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ എന്താണ് എന്ന് നമുക്ക് ഒന്നും കൂടി നോക്കാം അല്ലേ. നമ്മുടെ ഇന്നത്തെ യെസ് മസ് ചോദ്യം, ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏത്? ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏത്? സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. സോ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072789709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഐ റിപ്പീറ്റ്, 9072879709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്നാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേദ് ദിരാജ ചാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ ചാനകിയാണ്. യെസ്, അങ്ങനെ സംസാരിച്ചിരുന്ന നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം ദേ 4 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇന്നത്തെ കേട്ടോ ബൈ ബൈ പറയേണ്ട സമയം ആകാറായി. സോ പോകുന്നതിന് മുൻപ് തന്നെ ലിസ്ണേഴ്സിനോട് പറയാനുള്ളത് എന്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം തുടങ്ങിയ ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞത് കഴിഞ്ഞു വരാനുള്ളത് വരും. സോ ഈ ഒരു സമയം നമ്മൾ അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നാണല്ലേ. അപ്പോൾ ലൈഫ് ഒന്നുള്ളൂ, അടിച്ചു പൊളിക്കുക, എൻജോയ് ചെയ്യുക, എൻജോയ് എവറി ലിറ്റിൽ മൊമെന്റ്സ് ആൻഡ് ടൈം പ്രൊഡക്റ്റീവ് ആക്കുക. എന്നാലും നമ്മൾക്ക് സമയമില്ലാത്തത് കൊണ്ട് വിശേഷങ്ങളൊക്കെ കഥകളൊക്കെ ഞാൻ തൽക്കാലം നാളത്തേക്ക് മാറ്റിവെക്കുകയാണ്. നാളെ അതേസമയം ഇത് ഈ ഫ്രീക്വൻസി ഇനിയും കൂടുതൽ ഫൺ, കൂടുതൽ മ്യൂസിക്കുമായി കേട്ടുമുട്ടാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ട്യൂൺഡ് ടു ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ ചാനകി സൈനിങ് ഓഫ് നൗ.

മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും

പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.

മൈ റേഡിയോ 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. മൈ റേഡിയോ 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: വന്നു പോകും മഞ്ഞും തണുപ്പും, അന്നും തുണയ്ക്കു നീയൊരാൾ.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതു കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.

0: അല്ലടാ കൊശവാ, സൂര്യൻ തമ്പുരാൻ.
1: അല്ല അല്ലടാ, സൂര്യ തമ്പുരാൻ.
0: സൂര്യ തമ്പുരാൻ പ്രേമിച്ചൊരു പെൺ ആരും അറിയാതെ പെറ്റിട്ട് ഉപേക്ഷിച്ച നിന്നെ നമുക്കറിയാം. ചന്ദിരാ നിന്നെ നമുക്കറിയാം.
1: കെട്ടുകൂടത്തിന്
0: കട്ടുകൂടിച്ചിട്ട്
1: കുമ്പയും വീർത്തിട്ട്
0: രാത്രിയിൽ ഇരുട്ടത്തുരുണ്ടു നടക്കണം. നിന്നെ നമുക്കറിയാം ചന്ദിരാ നിന്നെ നമുക്കറിയാം. ചെത്തുകൂടത്തിന് കട്ടുകൂടിച്ചിട്ട് കുമ്പയും വീർത്തിട്ട് രാത്രിയിൽ ഇരുട്ടത്തുരുണ്ടു നടക്കണം. നിന്നെ നമുക്കറിയാം ചന്ദിരാ നിന്നെ നമുക്കറിയാം. കയ്യത്തറ തോട്ടിലെ നീറ്റിൽ വീണ് കിടക്കണതാരാണ്
2: ചന്ദ്രൻ കുഞ്ഞാണ്. അതെ ചന്ദ്രൻ കുഞ്ഞാ.